0: Grifome.
1: മുഖം അത്ര പോരെന്ന് തോന്നുന്നു.
2: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ?